ദശപ സഖേനങ്കോയി സമ്മത സത്ര സഹസ്പ്രാവന ആഡ്ബദി പ്രേതം സുഖധാമന ത്വ പ്രസാദകർ ഗ്രന്ഥസുധാര പൂലപരീലോലയ സുധാര ദുഹര നേതൃതുങ്കേ ചരണതാര സദ്രവതീർത്തരംഗ ശ്രീ ഭഗവത് പൂർണ്ണ